0: Shakti FM 101.3.
1: ചൂടകാനെ ചിട്ടി കൊണ്ട് കെട്ടിക്കാനെ കൊട്ടുക്കുന്നത്.